0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ക്രിസ്ത്യാനികൾ സമാധാനത്തിന്റെ വിശ്വസ്തരായ അടയാളങ്ങളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പാപ്പ കത്തോലിക്ക സഭയ്ക്ക് കോൺസ്റ്റാന്റിനോപ്പിളിലെ സഹോദര സഭയുമായും എക്യുമെനിക്കൽ പാത്രിയാർക്കീസായ ബർത്തലോമിയോയുമായുമുള്ള സാഹോദര്യം വെളിപ്പെടുത്തുന്നതാണ് വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് റോമിൽ എത്തിച്ചേർന്ന പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ നൽകിയ സന്ദേശം ആരംഭിച്ചത്. സംഘത്തിന്റെ റോമൻ സന്ദർശനത്തിന് പാപ്പ പ്രത്യേകം നന്ദിയർപ്പിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾക്കിടയിൽ പൂർണ്ണ ഐക്യത്തിലേക്കുള്ള പാതയിൽ പുരോഗമിക്കുവാനുള്ള പൊതുവായ ആഗ്രഹം പങ്കുവയ്ക്കുന്നതായിരുന്നു കഴിഞ്ഞ നവംബർ 30-ന് പാത്രിയാർക്കീസുമായുള്ള കൂടിക്കാഴ്ചയെന്നതും പാപ്പ സന്ദേശത്തിൽ അനുസ്മരിച്ചു. നിക്യ സൂനഹദോസിന്റെ 1700-ാമത് വാർഷിക ആഘോഷങ്ങളെക്കുറിച്ചും പാപ്പ എടുത്തു പറഞ്ഞു. ത്രിത്വൈക ദൈവത്തിലുള്ള ഈ വിശ്വാസ പ്രഖ്യാപനം 2033-ൽ രക്ഷയുടെ രണ്ടാം സഹസ്രാബ്ദത്തിന്റെ ആഘോഷത്തിലേക്കുള്ള യാത്ര എല്ലാ ക്രിസ്തീയ സമൂഹങ്ങൾക്കിടയിലും കൂട്ടായ്മയുടെ ചൈതന്യം കൊണ്ടുവരട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. വത്തിക്കാനിൽ പുതിയ നിയമനങ്ങൾ. വത്തിക്കാനിലെ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ പ്രീഫെക്റ്റായി സിസ്റ്റർ അലസാന്ദ്ര സ്മെറിലിയെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. അതേ ഡിക്കസ്റ്ററിയുടെ പ്രോ പ്രീഫെക്റ്റായി കർദിനാൾ ഫാബിയോ ബാജോയെയും കാര്യദർശിയായി മോൺസിഞ്ഞോർ ജോസഫ് ബർലാഷിനെയും പരിശുദ്ധ പിതാവ് നിയമിച്ചു. അതേസമയം വത്തിക്കാനിലെ നിയമനിർമ്മാണ പാഠങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ കാര്യദർശിയായി മോൺസിഞ്ഞോർ മാർക്കോ മെല്ലിനോയെയും പരിശുദ്ധ പിതാവ് നിയമിച്ചു. പാപ്പായുടെ ജീവകാരുണ്യ സേവനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ കാര്യദർശിയായി മോൺസിഞ്ഞോർ ലൂച്ചോ അദ്രിയാൻ റൂയിസിനെയും ഉപകാര്യദർശിയായി ഡോക്ടർ മാസിമോ റാലിയെയും പാപ്പ നിയമിച്ചു. പിതൃതുല്യമായ വാത്സല്യത്തോടെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് 10-ാം പിയൂസിന്റെ സഭയെ വീണ്ടും ക്ഷണിച്ച് പാപ്പ, പിതൃഹൃദയത്തോടെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. പാരമ്പര്യവാദികളായ കത്തോലിക്ക പുരോഹിതരുടെ അന്താരാഷ്ട്ര സമൂഹമായ 10-ാം പിയൂസിന്റെ സഭ പാപ്പായുടെ അനുമതിയില്ലാതെ പുതിയ മെത്രാന്മാരെ വാഴിക്കുവാൻ ഒരുങ്ങുന്നതിനിടയിൽ ഒരിക്കൽ കൂടി ലിയോ 14-ാമൻ പാപ്പ ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന മെത്രാന്മാർ, പുരോഹിതന്മാർ, സെമിനാരിക്കാർ, അൽമായർ എന്നിവരെ സഭയുടെ സുപ്പീരിയർ ജനറൽ ഫാദർ ദാവീദ്യ പല്ലിരീനി വഴിയായി കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. 10-ാം പിയൂസിന്റെ സഭയ്ക്ക് ആരാധനക്രമ ജീവിതത്തോടുള്ള അടുപ്പവും പൗരോഹിത്യ രൂപീകരണത്തോടുള്ള പ്രതിബദ്ധതയും അപ്പസ്തോലിക തീക്ഷ്ണതയും പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയുമെല്ലാം കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന വസ്തുതകളാണെന്ന് പാപ്പ കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തീയ വാത്സല്യം നിറഞ്ഞ ഈ ആത്മാവിൽ പുതിയ തീരുമാനങ്ങളിലേക്കുള്ള ചുവടുകൾ പിൻവലിക്കുവാൻ പാപ്പ അഭ്യർത്ഥിച്ചു. കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്നും വിഭജിക്കപ്പെടുന്ന ഈ നടപടികൾ അവർ സ്നേഹിക്കുകയും സ്വന്തം വിശുദ്ധീകരണത്തിനായി തേടുകയും ചെയ്യുന്ന കൂദാശകളുടെ നിയമപരവും ചില സന്ദർഭങ്ങളിൽ സാധുതയുള്ളതുമായ സ്വീകരണം പോലും നഷ്ടപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും പാപ്പ കത്തിലൂടെ നൽകി. പരിശുദ്ധാത്മാവിന് സാധ്യമാക്കുവാനും ഫലപ്രദമാക്കുവാനും കഴിയുന്ന സംവാദത്തിന്റെയും പരസ്പര ധാരണയുടെയും പാതയിലേക്കായി സഭയെപ്പോഴും സന്നദ്ധമെന്നും പാപ്പ കത്തിൽ അറിയിച്ചു. വൈവിധ്യങ്ങൾക്കിടയിലെ സഭയുടെ ഐക്യമാണ് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ജീവിത സാക്ഷ്യം പാപ്പ. ജൂൺ 29-ാം തീയതി വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ദിനത്തിൽ ബസലിക്കയിൽ അർപ്പിച്ച ദിവ്യബലിക്ക് ശേഷം വത്തിക്കാൻ ചത്തുരത്തിൽ മധ്യാഹ്ന പ്രാർത്ഥന നയിക്കുകയും ഇരുവിശുദ്ധരുടെയും ജീവിത മാതൃക എടുത്തു

0: റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ നൂതന സാങ്കേതിക വിദ്യ അതിവേഗം വ്യാപിക്കുമ്പോഴും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള നിയമ സംവിധാനങ്ങൾ വേണ്ടത്ര വേഗതയിൽ മാറുന്നില്ല എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 24 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സോളമന്റെ ജ്ഞാനോപദേശങ്ങളും മറ്റ് സൂക്തങ്ങളും ഉൾക്കൊള്ളുന്നതും മത വംശ ദേശപരിമിതികൾക്കപ്പുറം അറിവും ജ്ഞാനവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കുമായി ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും സ്ഥാനത്തു നിന്നുകൊണ്ട് ശരിയായ മാർഗത്തിലുള്ള ജീവിതത്തിലേക്കു വേണ്ട ഉപദേശങ്ങളും മാർഗദർശനവും നൽകുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 24 അധ്യായം നാം മുൻപു കണ്ട അധ്യായങ്ങളിലേതുപോലെ വ്യത്യസ്തങ്ങളായ ഉദ്ബോധനങ്ങളാണ് മുന്നോട്ടു വയ്ക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തിന്റെ ആമുഖമായ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന 1-ാം ഭാഗത്തിനും സോളമന്റെ സൂക്തങ്ങളായി കണക്കാക്കപ്പെടുന്ന 10-ാം അധ്യായം മുതൽ 22-ാം അധ്യായം 16-ാം വാക്യം വരെയുള്ള 2-ാം ഭാഗത്തിനും ശേഷം വരുന്ന ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്നറിയപ്പെടുന്നതും 22-ാം അധ്യായം 17-ാം വാക്യം മുതൽ 24-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവസാനിക്കുന്നതുമായ 3-ാം ഭാഗത്തിന്റേതായ വാക്യങ്ങളും ഈ അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ തുടങ്ങുന്നതും ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്ന പേരിൽ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നതുമായ പുതിയൊരു ഭാഗത്തിന്റെ 12 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ വചനഭാഗമാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ദുഷ്ടരും ഭോഷരുമായ മനുഷ്യരുടെയും ജ്ഞാനികളും നീതിമാന്മാരുമായ ആളുകളുടെയും ജീവിതങ്ങളും പ്രതിഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം, കുറ്റം ചെയ്തവരുൾപ്പെടെ മറ്റു മനുഷ്യരോട് ഉണ്ടാകേണ്ട മനോഭാവം, ജീവിതത്തിൽ വ്യക്തവും കൃത്യവുമായ പദ്ധതികളും ലക്ഷ്യബോധവും തയ്യാറെടുപ്പുകളും ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യം തുടങ്ങി വിവിധ ചിന്തകളാണ് ഈ അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നത്. ദുഷ്ടരുടെയും ഭോഷരുടെയും ചിന്തകളും പ്രവൃത്തികളും അവരോടുണ്ടാകേണ്ട മനോഭാവവും, തെറ്റിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും തിന്മയുടേതായ ചിന്തകൾ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന മനുഷ്യരെ മുന്നിൽ നിർത്തിയാണ് 24-ാം അധ്യായം തെറ്റിനോടും അത് ചെയ്യുന്നവരോടും ഉണ്ടാകേണ്ടതും ഉണ്ടാകരുതാത്തതുമായ മനോഭാവങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അക്രമം ചിന്തിക്കുകയും ഏഷണി പറയുകയും ചെയ്യുന്ന ദുഷ്ടരെക്കുറിച്ച് അസൂയ തോന്നുകയോ അവരോട് സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയോ അരുതെന്ന് ഉദ്ബോധിപ്പിക്കുന്ന ജ്ഞാനികൾ ജ്ഞാനം ഭോഷന് എത്താത്തത്ര ഉയരത്തിലാണെന്നും സദസ്സിൽ ബുദ്ധിമതികളായ മനുഷ്യരുടെ മുന്നിൽ അവൻ വായ് തുറക്കില്ലെന്നും വ്യക്തമാക്കുന്നു. ഇവിടെ സദസ്സെന്ന് പരാമർശിക്കപ്പെടുന്നത് മറ്റുള്ളവരെക്കുറിച്ച് നിയമമനുസരിച്ച് വിവേകപൂർവം വിധി പറയാനുള്ള ഇടമാണ്. നഗരകവാടങ്ങളിലിരുന്ന് ആളുകളെക്കുറിച്ച് വിധി പറയുന്ന ജ്ഞാനികളുടെ ചിത്രം വചനം പലയിടങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഭോഷൻ പാപമായതാണ് ആലോചിക്കുന്നതെന്നും പരിഹാസകൻ മനുഷ്യരെ വെറുപ്പിക്കുന്നുവെന്നും ജ്ഞാനസൂക്തം ഓർമ്മിപ്പിക്കുന്നു. നന്മയായത് ചിന്തിക്കാൻ അവർക്കാകില്ലല്ലോ. ദുഷ്ടൻ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണെന്ന് മുന്നറിയിപ്പു നൽകുന്ന ജ്ഞാനികൾ, എന്നാൽ നീ അവന്റെ വീഴ്ചയിൽ ആഹ്ലാദിക്കുകയോ സന്തോഷിക്കുകയോ അരുതെന്നും, അങ്ങനെയുണ്ടായാൽ കർത്താവിന് നിന്നെക്കുറിച്ച് അപ്രീതിയുണ്ടാകുകയും ശത്രുവിൽ നിന്ന് കോപം അകറ്റിക്കളയുകയും ചെയ്യുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വീഴ്ചകൾ ജീവിതത്തിലേക്കുള്ള പാഠമാകേണ്ടവയാണ്. തിന്മ ചെയ്യുന്നവരെക്കുറിച്ച് അസ്വസ്ഥരാകുകയോ ദുഷ്ടരെക്കുറിച്ച് അസൂയപ്പെടുകയോ വേണ്ടെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം തിന്മ ചെയ്യുന്നവന് ഭാവിയില്ലെന്നും ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞുപോകുമെന്നും വ്യക്തമാക്കുന്നു. പുല്ലുപോലെ മുളച്ചുപൊന്തി തഴച്ചുവളരുന്ന ദുഷ്ടരും തിന്മ പ്രവർത്തിക്കുന്നവരും എന്നേക്കുമായി നശിപ്പിക്കപ്പെടുമെന്ന 92-ാം സങ്കീർത്തന ചിന്തയും ഇതിനോട് ചേർന്നുപോകുന്നതാണ്. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ലെന്ന

കുറ്റവാളികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന്, അത്തരം പ്രവർത്തികൾ ജനത്തിന്റെ ശാപവും വെറുപ്പും ഏറ്റുവാങ്ങാൻ കാരണമാകുമെന്ന ഉദ്ബോധനം ഈ അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ആരംഭിക്കുന്ന 2-ാം ഭാഗത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമുക്കു കാണാം. അതേസമയം കുറ്റവാളികളെ ശാസിക്കുന്നവർ സന്തോഷിക്കുമെന്നും അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കുമെന്നും തുടർന്നുള്ള വാക്യത്തിൽ ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അയൽക്കാരൻ നമ്മോട് ചെയ്ത തെറ്റിന് പ്രതികാരമെന്ന രീതിയിലോ അകാരണമായോ അവനെതിരെ നിൽക്കരുതെന്ന്, പകരത്തിനു പകരം തെറ്റു ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം അലസതയുടെ ഫലം എന്തായിരിക്കുമെന്ന്, മുള്ളുകൾ നിറഞ്ഞ മുന്തിരിത്തോപ്പും കളകൾ നിറഞ്ഞ നിലവും ഇടിഞ്ഞുപൊളിഞ്ഞ കൽഭിത്തിയും ചൂണ്ടിക്കാട്ടി വ്യക്തമാക്കുന്നുണ്ട്. അലസനെപ്പോലെ മയങ്ങുകയും വിശ്രമിക്കുകയും ചെയ്താൽ ദാരിദ്ര്യം കവർച്ചക്കാരനെപ്പോലെയും ദുർഭിക്ഷം ആയുധപാണിയെപ്പോലെയും, അതായത് നാം അറിയാതെയും നമുക്ക് ചെറുത്തുതോൽപ്പിക്കാനാകാത്ത പോലെയും നമ്മെ സമീപിക്കുമെന്ന് ഈ അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിൽ എഴുതിവയ്ക്കുന്നുണ്ട്. ജ്ഞാനവും വിവേകവും സ്വന്തമാക്കി ജീവിക്കുക. ദുഷ്ടരോടും തിന്മയോടും പാലിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചുള്ള ഉദ്ബോധനത്തിന് സമാന്തരമായി ജ്ഞാനവും വിവേകവും സ്വന്തമാക്കി പ്രവർത്തിക്കേണ്ടതിന്റെയും ജീവിക്കേണ്ടതിന്റെയും പ്രാധാന്യവും 24-ാം അധ്യായത്തിൽ ജ്ഞാനികൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുസ്ഥിരവും മനോഹരവുമായ ഒരു ഭവനം പണിയുന്നതിനു വേണ്ട തയ്യാറെടുപ്പുകളും സ്വരുക്കൂട്ടേണ്ട വസ്തുവകകളും പോലെ ജീവിതത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് ജ്ഞാനവും വിവേകവും വിജ്ഞാനവും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന ഒരു ചിന്ത ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഇവിടെ ഭവനമെന്നത് 4 ചുവരുകൾ മാത്രമല്ല, അതിൽ വസിക്കുന്ന മനുഷ്യരും അവരോടൊപ്പം വളരുന്ന പക്ഷിമൃഗാദികളും ജീവജാലങ്ങളും അവരുടെ പദ്ധതികളും സ്വപ്നങ്ങളും ഒന്നുചേരുന്ന യാഥാർത്ഥ്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്ഞാനി കരുത്തനേക്കാളും അറിവുള്ളവർ ശക്തനേക്കാളും ബലവാനാണെന്ന 5-ാം വാക്യത്തിലെ പ്രസ്താവന ഉദ്ബോധനം സ്വീകരിച്ചു വളരേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ്. യുദ്ധത്തിന്റെയും ജീവിതത്തിന്റെയും വിജയത്തിന് വിവേകിയായ മാർഗദർശിയുടെയും ഉപദേഷ്ടാക്കളുടെയും സാന്നിധ്യത്തിന്റെ പ്രാധാന്യവും ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ആപത്ഘട്ടങ്ങളിൽ പതറിപ്പോകാതിരിക്കാനുള്ള ശക്തി നേടേണ്ടതിന്റെ ആവശ്യവും ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തെ തൂക്കിനോക്കുന്നവൻ, ആത്മാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ, ദൈവം സത്യം അറിയുന്നവനാണെന്ന ഉദ്ബോധനം പകരുന്ന ജ്ഞാനസൂക്തങ്ങൾ ദുർബലരെയും അനീതിയുടെ ഇരകളെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാതെ കൊലക്കളത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുകയും ചേർത്തുപിടിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം അവൻ നൽകുമെന്നും ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സ്വാദും ഗുണവുമുള്ള തേൻ നാവിനും ശരീരത്തിനും എത്രമാത്രം പ്രിയപ്പെട്ടതും നല്ലതുമാണെന്ന വസ്തുതയെ പരാമർശിച്ചുകൊണ്ടാണ് ആത്മാവിനും ജീവിതത്തിനും ജ്ഞാനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന സത്യം വചനം പറഞ്ഞുതരുന്നത്. അത് നേടുന്നത് നല്ല ഭാവിക്കും പ്രതീക്ഷകളുടെ സാഫല്യത്തിനും കാരണമാകും. നീതിമാനെതിരെ പതിയിരിക്കുകയോ അവന്റെ ഭവനത്തെ ആക്രമിക്കുകയോ അരുതെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം അവന്റെ വീഴ്ച താൽക്കാലികമായിരിക്കുമെന്നും 7 തവണ വീണാലും എത്രമാത്രം തോൽവികൾ അവനുണ്ടായാലും അവൻ വീണ്ടും എഴുന്നേൽക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിനോടുള്ള ഭയത്തെ രാജാവിനോടുള്ള ഭയത്തോട് താരതമ്യപ്പെടുത്തിയാണ് ഈ അധ്യായത്തിൽ ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നത്. ദൈവത്തെയും രാജാവിനെയും ധിക്കരിക്കുന്നവരുടെ ശിക്ഷ ഏറെ കാഠിന്യമേറിയതും ഊഹിക്കാനാകുന്നതിനും അപ്പുറവുമായിരിക്കുമെന്ന് ജ്ഞാനികൾ മുന്നറിയിപ്പ് നൽകുന്നു. ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ പക്ഷപാതം ചേരാതെ നിഷ്പക്ഷമായി വേണം നമ്മുടെ വിധിയും തീരുമാനങ്ങളുമെന്നു പഠിപ്പിക്കുന്ന ജ്ഞാനികൾ സത്യത്തെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമാകുന്ന ചുംബനത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തി വയൽ സജ്ജീകരിച്ച ശേഷം വിവേകപൂർവം കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കിയ ശേഷം വേണം ഭവനം പണിയേണ്ടതെന്ന 27-ാം വാക്യത്തിലെ ചിന്തയെ മനുഷ്യരും അവന്റേതായവയെല്ലാം ചേരുന്ന ഭവനമെന്ന ആദ്യവാക്യത്തിലെ ചിന്തയോട് ചേർത്തു വേണം മനസ്സിലാക്കാൻ. ഈ വിചിന്തനത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ കണ്ടതുപോലെ അലസന്റെ പാളിച്ചകൾ ഉദ്ബോധനമാക്കി മാറ്റണമെന്ന്, പിന്നീടൊരിക്കലേക്ക് മാറ്റിവയ്ക്കാതെ ഇന്നിന്റെ പ്രവർത്തനങ്ങൾ വിവേകപൂർവം ഇന്നുതന്നെ ചെയ്തു തീർക്കണമെന്ന്, ഉപേക്ഷ വിചാരിക്കാതെ നന്മ ചെയ്യുകയും
വിജ്ഞാനം സ്വന്തമാക്കി വിവേകപൂർവം പ്രവർത്തിക്കുകയും വേണമെന്ന ചിന്ത പകർന്നുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം. സോളമന്റെ ജ്ഞാനോപദേശങ്ങളുടെ തുടർച്ചയായി ഈ അധ്യായത്തിൽ ജ്ഞാനികൾ പകരുന്ന ഉദ്ബോധനങ്ങളും ചിന്തകളും പഴയ നിയമകാലത്ത് മാത്രമല്ല സ്വാർത്ഥതയിലും താൻപോരിമയിലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇന്നത്തെ ലോകത്തും ഏവർക്കും മാർഗദർശികളായി നിൽക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവ സ്വീകരിച്ച് മെച്ചപ്പെട്ട ഒരു വ്യക്തി സാമൂഹിക ജീവിതം പടുത്തുയർത്താൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. ലോകത്ത് നാം കാണുന്ന നന്മതിന്മകളെ ശരിയായ രീതിയിൽ വിലയിരുത്താനും വിധിക്കാനും നമ്മുടെ ജീവിതങ്ങളെ വളർത്താനുതകുന്ന വിധത്തിൽ അവയെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. കരുണയും സ്നേഹവും കാണിക്കേണ്ട ഇടങ്ങളിൽ അവ നൽകാൻ, അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ ജീവിതം നയിക്കാൻ നമുക്കും പരിശ്രമിക്കാം. തിന്മകളും തെറ്റായ മനോഭാവങ്ങളും ഭോഷത്വവും അലസതയും കൈവെടിയാം. കർത്താവിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും ദൈവദാനങ്ങളായ ജ്ഞാനവും അറിവും സ്വന്തമാക്കി സത്യത്തിലും നീതിയിലും നന്മയിലും ജീവിക്കാം. വചനമേകുന്ന വെളിച്ചത്തിൽ കർത്താവിൽ ശരണപ്പെട്ടും അവനോട് ചേർന്നും അവന്റെ ഹിതമനുസരിച്ചും മുന്നോട്ടു പോകാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 24 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പ്രിൻസ് വർഗീസ് രചനയും സംഗീതവും നിർവഹിച്ച് പ്രിൻസ് വർഗീസും സോന സേവ്യറും ചേർന്ന് ആലപിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ക്രിസ്ത്യാനികൾ സമാധാനത്തിന്റെ വിശ്വസ്തരായ അടയാളങ്ങളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പാപ്പ കത്തോലിക്ക സഭയ്ക്ക് കോൺസ്റ്റാന്റിനോപ്പിളിലെ സഹോദരസഭയുമായും എക്യുമെനിക്കൽ പാത്രിയാർക്കീസായ ബർത്തലോമിയോയുമായുമുള്ള സാഹോദര്യം വെളിപ്പെടുത്തുന്നതാണ് വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് റോമിൽ എത്തിച്ചേർന്ന പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ നൽകിയ സന്ദേശം ആരംഭിച്ചത്. സംഘത്തിന്റെ റോമൻ സന്ദർശനത്തിന് പാപ്പ പ്രത്യേകം നന്ദിയർപ്പിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾക്കിടയിൽ പൂർണ്ണ ഐക്യത്തിലേക്കുള്ള പാതയിൽ പുരോഗമിക്കുവാനുള്ള പൊതുവായ ആഗ്രഹം പങ്കുവയ്ക്കുന്നതായിരുന്നു കഴിഞ്ഞ നവംബർ 30-ന് പാത്രിയാർക്കീസുമായുള്ള കൂടിക്കാഴ്ചയെന്നതും പാപ്പ സന്ദേശത്തിൽ അനുസ്മരിച്ചു. നിക്യ സൂനഹദോസിന്റെ 1700-ാമത് വാർഷിക ആഘോഷങ്ങളെക്കുറിച്ചും പാപ്പ എടുത്തു പറഞ്ഞു. ത്രിത്വൈക ദൈവത്തിലുള്ള ഈ വിശ്വാസ പ്രഖ്യാപനം 2033-ൽ രക്ഷയുടെ രണ്ടാം സഹസ്രാബ്ദത്തിന്റെ ആഘോഷത്തിലേക്കുള്ള യാത്ര എല്ലാ ക്രിസ്തീയ സമൂഹങ്ങൾക്കിടയിലും കൂട്ടായ്മയുടെ ചൈതന്യം കൊണ്ടുവരട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. വത്തിക്കാനിൽ പുതിയ നിയമനങ്ങൾ. വത്തിക്കാനിലെ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ പ്രീഫെക്റ്റായി സിസ്റ്റർ അലസാന്ദ്ര സ്മെറിലിയെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. അതേ ഡിക്കസ്റ്ററിയുടെ പ്രോ പ്രീഫെക്റ്റായി കർദിനാൾ ഫാബിയോ ബാജോയെയും കാര്യദർശിയായി മോൺസിഞ്ഞോർ ജോസഫ് ബർലാഷിനെയും പരിശുദ്ധ പിതാവ് നിയമിച്ചു. അതേസമയം വത്തിക്കാനിലെ നിയമനിർമ്മാണ പാഠങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ കാര്യദർശിയായി മോൺസിഞ്ഞോർ മാർക്കോ മെല്ലിനോയെയും പരിശുദ്ധ പിതാവ് നിയമിച്ചു. പാപ്പായുടെ ജീവകാരുണ്യ സേവനത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ കാര്യദർശിയായി മോൺസിഞ്ഞോർ ലൂച്ചോ അദ്രിയാൻ റൂയിസിനെയും ഉപകാര്യദർശിയായി ഡോക്ടർ മാസിമോ റാലിയെയും പാപ്പ നിയമിച്ചു. പിതൃതുല്യമായ വാത്സല്യത്തോടെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് 10-ാം പിയൂസിന്റെ സഭയെ വീണ്ടും ക്ഷണിച്ച് പാപ്പ, പിതൃഹൃദയത്തോടെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. പാരമ്പര്യവാദികളായ കത്തോലിക്ക പുരോഹിതരുടെ അന്താരാഷ്ട്ര സമൂഹമായ 10-ാം പിയൂസിന്റെ സഭ പാപ്പായുടെ അനുമതിയില്ലാതെ പുതിയ മെത്രാന്മാരെ വാഴിക്കുവാൻ ഒരുങ്ങുന്നതിനിടയിൽ ഒരിക്കൽ കൂടി ലിയോ 14-ാമൻ പാപ്പ ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന മെത്രാന്മാർ, പുരോഹിതന്മാർ, സെമിനാരിക്കാർ, അൽമായർ എന്നിവരെ സഭയുടെ സുപ്പീരിയർ ജനറൽ ഫാദർ ദാവീദ്യ പല്ലിരീനി വഴിയായി കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. 10-ാം പിയൂസിന്റെ സഭയ്ക്ക് ആരാധനക്രമ ജീവിതത്തോടുള്ള അടുപ്പവും പൗരോഹിത്യ രൂപീകരണത്തോടുള്ള പ്രതിബദ്ധതയും അപ്പസ്തോലിക തീക്ഷ്ണതയും പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയുമെല്ലാം കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന വസ്തുതകളാണെന്ന് പാപ്പ കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തീയ വാത്സല്യം നിറഞ്ഞ ഈ ആത്മാവിൽ പുതിയ തീരുമാനങ്ങളിലേക്കുള്ള ചുവടുകൾ പിൻവലിക്കുവാൻ പാപ്പ അഭ്യർത്ഥിച്ചു. കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്നും വിഭജിക്കപ്പെടുന്ന ഈ നടപടികൾ അവർ സ്നേഹിക്കുകയും സ്വന്തം വിശുദ്ധീകരണത്തിനായി തേടുകയും ചെയ്യുന്ന കൂദാശകളുടെ നിയമപരവും ചില സന്ദർഭങ്ങളിൽ സാധുതയുള്ളതുമായ സ്വീകരണം പോലും നഷ്ടപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും പാപ്പ കത്തിലൂടെ നൽകി. പരിശുദ്ധാത്മാവിന് സാധ്യമാക്കുവാനും ഫലപ്രദമാക്കുവാനും കഴിയുന്ന സംവാദത്തിന്റെയും പരസ്പര ധാരണയുടെയും പാതയിലേക്കായി സഭയെപ്പോഴും സന്നദ്ധമെന്നും പാപ്പ കത്തിൽ അറിയിച്ചു. വൈവിധ്യങ്ങൾക്കിടയിലെ സഭയുടെ ഐക്യമാണ് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ജീവിത സാക്ഷ്യം പാപ്പ. ജൂൺ 29-ാം തീയതി വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ദിനത്തിൽ ബസലിക്കയിൽ അർപ്പിച്ച ദിവ്യബലിക്ക് ശേഷം വത്തിക്കാൻ ചത്തുരത്തിൽ മധ്യാഹ്ന പ്രാർത്ഥന നയിക്കുകയും ഇരുവിശുദ്ധരുടെയും ജീവിത മാതൃക എടുത്തുകാണിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് സന്ദേശം നൽകുകയും ചെയ്തു. റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അവർ ചിന്തിയ രക്തം ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന ഒന്നാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അധികാരത്തേക്കാൾ സേവനത്തിന് മുൻഗണന നൽകുന്ന ഒരു പുതിയ ദൈവവിജ്ഞാനവും മനുഷ്യന്റെ അന്തസ്സും മുറുകെ പിടിക്കുവാൻ അവരുടെ രക്തസാക്ഷിത്വം വഴികാട്ടുന്നുവെന്നും പാപ്പ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ആധിക്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം യുനിസെഫ് സംഘടന. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ കുട്ടികൾ മുതിർന്നവരെക്കാൾ മൂന്നിരട്ടിയധികം വേഗത്തിൽ മുന്നേറുന്നതായി യുനിസെഫ് സംഘടന പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ നൂതന സാങ്കേതിക വിദ്യ അതിവേഗം വ്യാപിക്കുമ്പോഴും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള നിയമ സംവിധാനങ്ങൾ വേണ്ടത്ര വേഗതയിൽ മാറുന്നില്ല എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 24 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സോളമന്റെ ജ്ഞാനോപദേശങ്ങളും മറ്റ് സൂക്തങ്ങളും ഉൾക്കൊള്ളുന്നതും മത വംശ ദേശപരിമിതികൾക്കപ്പുറം അറിവും ജ്ഞാനവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കുമായി ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും സ്ഥാനത്തു നിന്നുകൊണ്ട് ശരിയായ മാർഗത്തിലുള്ള ജീവിതത്തിലേക്കു വേണ്ട ഉപദേശങ്ങളും മാർഗദർശനവും നൽകുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 24 അധ്യായം നാം മുൻപു കണ്ട അധ്യായങ്ങളിലേതുപോലെ വ്യത്യസ്തങ്ങളായ ഉദ്ബോധനങ്ങളാണ് മുന്നോട്ടു വയ്ക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തിന്റെ ആമുഖമായ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന 1 ഭാഗത്തിനും സോളമന്റെ സൂക്തങ്ങളായി കണക്കാക്കപ്പെടുന്ന 10-22-16 വാക്യം വരെയുള്ള 2 ഭാഗത്തിനും ശേഷം വരുന്ന ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്നറിയപ്പെടുന്നതും 22:17-24:22 അവസാനിക്കുന്നതുമായ 3 ഭാഗത്തിന്റേതായ വാക്യങ്ങളും ഈ അധ്യായത്തിന്റെ 23 വാക്യത്തിൽ തുടങ്ങുന്നതും ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്ന പേരിൽ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നതുമായ പുതിയൊരു ഭാഗത്തിന്റെ 12 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ വചനഭാഗമാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ദുഷ്ടരും ഭോഷരുമായ മനുഷ്യരുടെയും ജ്ഞാനികളും നീതിമാന്മാരുമായ ആളുകളുടെയും ജീവിതങ്ങളും പ്രതിഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം, കുറ്റം ചെയ്തവരുൾപ്പെടെ മറ്റു മനുഷ്യരോട് ഉണ്ടാകേണ്ട മനോഭാവം, ജീവിതത്തിൽ വ്യക്തവും കൃത്യവുമായ പദ്ധതികളും ലക്ഷ്യബോധവും തയ്യാറെടുപ്പുകളും ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യം തുടങ്ങി വിവിധ ചിന്തകളാണ് ഈ അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നത്. ദുഷ്ടരുടെയും ഭോഷരുടെയും ചിന്തകളും പ്രവൃത്തികളും അവരോടുണ്ടാകേണ്ട മനോഭാവവും, തെറ്റിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും തിന്മയുടേതായ ചിന്തകൾ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന മനുഷ്യരെ മുന്നിൽ നിർത്തിയാണ് 24 അധ്യായം തെറ്റിനോടും അത് ചെയ്യുന്നവരോടും ഉണ്ടാകേണ്ടതും ഉണ്ടാകരുതാത്തതുമായ മനോഭാവങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അക്രമം ചിന്തിക്കുകയും ഏഷണി പറയുകയും ചെയ്യുന്ന ദുഷ്ടരെക്കുറിച്ച് അസൂയ തോന്നുകയോ അവരോട് സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയോ അരുതെന്ന് ഉദ്ബോധിപ്പിക്കുന്ന ജ്ഞാനികൾ ജ്ഞാനം ഭോഷന് എത്താത്തത്ര ഉയരത്തിലാണെന്നും സദസ്സിൽ ബുദ്ധിമതികളായ മനുഷ്യരുടെ മുന്നിൽ അവൻ വായി തുറക്കില്ലെന്നും വ്യക്തമാക്കുന്നു. ഇവിടെ സദസ്സെന്നു പരാമർശിക്കപ്പെടുന്നത് മറ്റുള്ളവരെക്കുറിച്ച് നിയമമനുസരിച്ച് വിവേകപൂർവം വിധി പറയാനുള്ള ഇടമാണ്. നഗരകവാടങ്ങളിലിരുന്ന് ആളുകളെക്കുറിച്ച് വിധി പറയുന്ന ജ്ഞാനികളുടെ ചിത്രം വചനം പലയിടങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഭോഷൻ പാപമായതാണ് ആലോചിക്കുന്നതെന്നും പരിഹാസകൻ മനുഷ്യരെ വെറുപ്പിക്കുന്നുവെന്നും ജ്ഞാനസൂക്തം ഓർമ്മിപ്പിക്കുന്നു. നന്മയായത് ചിന്തിക്കാൻ അവർക്കാകില്ലല്ലോ. ദുഷ്ടൻ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണെന്ന് മുന്നറിയിപ്പു നൽകുന്ന ജ്ഞാനികൾ, എന്നാൽ നീ അവന്റെ വീഴ്ചയിൽ ആഹ്ലാദിക്കുകയോ സന്തോഷിക്കുകയോ അരുതെന്നും, അങ്ങനെയുണ്ടായാൽ കർത്താവിന് നിന്നെക്കുറിച്ച് അപ്രീതിയുണ്ടാകുകയും ശത്രുവിൽ നിന്ന് കോപം അകറ്റിക്കളയുകയും ചെയ്യുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വീഴ്ചകൾ ജീവിതത്തിലേക്കുള്ള പാഠമാകേണ്ടവയാണ്. തിന്മ ചെയ്യുന്നവരെക്കുറിച്ച് അസ്വസ്ഥരാകുകയോ ദുഷ്ടരെക്കുറിച്ച് അസൂയപ്പെടുകയോ വേണ്ടെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം തിന്മ ചെയ്യുന്നവന് ഭാവിയില്ലെന്നും ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞുപോകുമെന്നും വ്യക്തമാക്കുന്നു. പുല്ലുപോലെ മുളച്ചുപൊന്തി തഴച്ചുവളരുന്ന ദുഷ്ടരും തിന്മ പ്രവർത്തിക്കുന്നവരും എന്നേക്കുമായി നശിപ്പിക്കപ്പെടുമെന്ന 92 സങ്കീർത്തന ചിന്തയും ഇതിനോട് ചേർന്നുപോകുന്നതാണ്. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ലെന്ന, കുറ്റവാളികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന, അത്തരം പ്രവൃത്തികൾ ജനത്തിന്റെ ശാപവും വെറുപ്പും ഏറ്റുവാങ്ങാൻ കാരണമാകുമെന്ന ഉദ്ബോധനം ഈ അധ്യായത്തിന്റെ 23 വാക്യത്തിൽ ആരംഭിക്കുന്ന 2 ഭാഗത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമുക്കു കാണാം. അതേസമയം കുറ്റവാളികളെ ശാസിക്കുന്നവർ സന്തോഷിക്കുമെന്നും അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കുമെന്നും തുടർന്നുള്ള വാക്യത്തിൽ ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അയൽക്കാരൻ നമ്മോട് ചെയ്ത തെറ്റിന് പ്രതികാരമെന്ന രീതിയിലോ അകാരണമായോ അവനെതിരെ നിൽക്കരുതെന്ന്, പകരത്തിനു പകരം തെറ്റു ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം അലസതയുടെ ഫലം എന്തായിരിക്കുമെന്ന്, മുള്ളുകൾ നിറഞ്ഞ മുന്തിരിത്തോപ്പും കളകൾ നിറഞ്ഞ നിലവും ഇടിഞ്ഞുപൊളിഞ്ഞ കൽഭിത്തിയും ചൂണ്ടിക്കാട്ടി വ്യക്തമാക്കുന്നുണ്ട്.
അലസനെപ്പോലെ മയങ്ങുകയും വിശ്രമിക്കുകയും ചെയ്താൽ ദാരിദ്ര്യം കവർച്ചക്കാരനെപ്പോലെയും ദുർഭിക്ഷം ആയുധപാണിയെപ്പോലെയും, അതായത് നാം അറിയാതെയും നമുക്ക് ചെറുത്തുതോൽപ്പിക്കാനാകാത്ത പോലെയും നമ്മെ സമീപിക്കുമെന്ന് ഈ അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിൽ എഴുതിവയ്ക്കുന്നുണ്ട്. ജ്ഞാനവും വിവേകവും സ്വന്തമാക്കി ജീവിക്കുക. ദുഷ്ടരോടും തിന്മയോടും പാലിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചുള്ള ഉദ്ബോധനത്തിന് സമാന്തരമായി ജ്ഞാനവും വിവേകവും സ്വന്തമാക്കി പ്രവർത്തിക്കേണ്ടതിന്റെയും ജീവിക്കേണ്ടതിന്റെയും പ്രാധാന്യവും 24 അധ്യായത്തിൽ ജ്ഞാനികൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുസ്ഥിരവും മനോഹരവുമായ ഒരു ഭവനം പണിയുന്നതിനു വേണ്ട തയ്യാറെടുപ്പുകളും സ്വരുക്കൂട്ടേണ്ട വസ്തുവകകളും പോലെ ജീവിതത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് ജ്ഞാനവും വിവേകവും വിജ്ഞാനവും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന ഒരു ചിന്ത ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഇവിടെ ഭവനമെന്നത് 4 ചുവരുകൾ മാത്രമല്ല, അതിൽ വസിക്കുന്ന മനുഷ്യരും അവരോടൊപ്പം വളരുന്ന പക്ഷിമൃഗാദികളും ജീവജാലങ്ങളും അവരുടെ പദ്ധതികളും സ്വപ്നങ്ങളും ഒന്നുചേരുന്ന യാഥാർത്ഥ്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്ഞാനി കരുത്തനേക്കാളും അറിവുള്ളവർ ശക്തനേക്കാളും ബലവാനാണെന്ന 5 വാക്യത്തിലെ പ്രസ്താവന ഉദ്ബോധനം സ്വീകരിച്ചു വളരേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ്. യുദ്ധത്തിന്റെയും ജീവിതത്തിന്റെയും വിജയത്തിന് വിവേകിയായ മാർഗദർശിയുടെയും ഉപദേഷ്ടാക്കളുടെയും സാന്നിധ്യത്തിന്റെ പ്രാധാന്യവും ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ആപത്ഘട്ടങ്ങളിൽ പതറിപ്പോകാതിരിക്കാനുള്ള ശക്തി നേടേണ്ടതിന്റെ ആവശ്യവും ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തെ തൂക്കിനോക്കുന്നവൻ, ആത്മാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ, ദൈവം സത്യം അറിയുന്നവനാണെന്ന ഉദ്ബോധനം പകരുന്ന ജ്ഞാനസൂക്തങ്ങൾ ദുർബലരെയും അനീതിയുടെ ഇരകളെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാതെ കൊലക്കളത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുകയും ചേർത്തുപിടിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം അവൻ നൽകുമെന്നും ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സ്വാദും ഗുണവുമുള്ള തേൻ നാവിനും ശരീരത്തിനും എത്രമാത്രം പ്രിയപ്പെട്ടതും നല്ലതുമാണെന്ന വസ്തുതയെ പരാമർശിച്ചുകൊണ്ടാണ് ആത്മാവിനും ജീവിതത്തിനും ജ്ഞാനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന സത്യം വചനം പറഞ്ഞുതരുന്നത്. അത് നേടുന്നത് നല്ല ഭാവിക്കും പ്രതീക്ഷകളുടെ സാഫല്യത്തിനും കാരണമാകും. നീതിമാനെതിരെ പതിയിരിക്കുകയോ അവന്റെ ഭവനത്തെ ആക്രമിക്കുകയോ അരുതെന്ന് പഠിപ്പിക്കുന്ന സുഭാഷിതം അവന്റെ വീഴ്ച താൽക്കാലികമായിരിക്കുമെന്നും 7 വീണാലും എത്രമാത്രം തോൽവികൾ അവനുണ്ടായാലും അവൻ വീണ്ടും എഴുന്നേൽക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിനോടുള്ള ഭയത്തെ രാജാവിനോടുള്ള ഭയത്തോട് താരതമ്യപ്പെടുത്തിയാണ് ഈ അധ്യായത്തിൽ ജ്ഞാനികൾ ഉദ്ബോധിപ്പിക്കുന്നത്. ദൈവത്തെയും രാജാവിനെയും ധിക്കരിക്കുന്നവരുടെ ശിക്ഷ ഏറെ കാഠിന്യമേറിയതും ഊഹിക്കാനാകുന്നതിനും അപ്പുറവുമായിരിക്കുമെന്ന് ജ്ഞാനികൾ മുന്നറിയിപ്പ് നൽകുന്നു. ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ പക്ഷപാതം ചേരാതെ നിഷ്പക്ഷമായി വേണം നമ്മുടെ വിധിയും തീരുമാനങ്ങളുമെന്നു പഠിപ്പിക്കുന്ന ജ്ഞാനികൾ സത്യത്തെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമാകുന്ന ചുംബനത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തി വയൽ സജ്ജീകരിച്ച ശേഷം വിവേകപൂർവം കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കിയ ശേഷം വേണം ഭവനം പണിയേണ്ടതെന്ന 27 വാക്യത്തിലെ ചിന്തയെ മനുഷ്യരും അവന്റേതായവയെല്ലാം ചേരുന്ന ഭവനമെന്ന ആദ്യ വാക്യത്തിലെ ചിന്തയോട് ചേർത്തു വേണം മനസ്സിലാക്കാൻ. ഈ വിചിന്തനത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ കണ്ടതുപോലെ അലസന്റെ പാളിച്ചകൾ ഉദ്ബോധനമാക്കി മാറ്റണമെന്ന്, പിന്നീടൊരിക്കലേക്ക് മാറ്റിവയ്ക്കാതെ ഇന്നിന്റെ പ്രവർത്തനങ്ങൾ വിവേകപൂർവം ഇന്നുതന്നെ ചെയ്തു തീർക്കണമെന്ന്, ഉപേക്ഷ വിചാരിക്കാതെ നന്മ ചെയ്യുകയും വിജ്ഞാനം സ്വന്തമാക്കി വിവേകപൂർവം പ്രവർത്തിക്കുകയും വേണമെന്ന ചിന്ത പകർന്നുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം. സോളമന്റെ ജ്ഞാനോപദേശങ്ങളുടെ തുടർച്ചയായി ഈ അധ്യായത്തിൽ ജ്ഞാനികൾ പകരുന്ന ഉദ്ബോധനങ്ങളും ചിന്തകളും പഴയ നിയമകാലത്ത് മാത്രമല്ല സ്വാർത്ഥതയിലും താൻപോരിമയിലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇന്നത്തെ ലോകത്തും ഏവർക്കും മാർഗദർശികളായി നിൽക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവ സ്വീകരിച്ച് മെച്ചപ്പെട്ട ഒരു വ്യക്തി സാമൂഹിക ജീവിതം പടുത്തുയർത്താൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്.
ലോകത്ത് നാം കാണുന്ന നന്മതിന്മകളെ ശരിയായ രീതിയിൽ വിലയിരുത്താനും വിധിക്കാനും നമ്മുടെ ജീവിതങ്ങളെ വളർത്താനുതകുന്ന വിധത്തിൽ അവയെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. കരുണയും സ്നേഹവും കാണിക്കേണ്ട ഇടങ്ങളിൽ അവ നൽകാൻ, അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ ജീവിതം നയിക്കാൻ നമുക്കും പരിശ്രമിക്കാം. തിന്മകളും തെറ്റായ മനോഭാവങ്ങളും ഭോഷത്വവും അലസതയും കൈവെടിയാം. കർത്താവിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും ദൈവദാനങ്ങളായ ജ്ഞാനവും അറിവും സ്വന്തമാക്കി സത്യത്തിലും നീതിയിലും നന്മയിലും ജീവിക്കാം. വചനമേകുന്ന വെളിച്ചത്തിൽ കർത്താവിൽ ശരണപ്പെട്ടും അവനോട് ചേർന്നും അവന്റെ ഹിതമനുസരിച്ചും മുന്നോട്ടു പോകാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 24 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പ്രിൻസ് വർഗീസ് രചനയും സംഗീതവും നിർവഹിച്ച് പ്രിൻസ് വർഗീസും സോന സേവിയറും ചേർന്ന് ആലപിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ആധുനിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ ഒരുമിച്ച് അഭിമുഖീകരിക്കാനുള്ള ക്രൈസ്തവരുടെ വിളി സുവിശേഷാത്മകമാണെന്ന് ലിയോ 14-ാമൻ പാപ്പ പത്രോസ് പൗലോസ് ലിഹന്മാരുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് സഭയിലെ ഐക്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജൂൺ 29-ാം തീയതി ഉച്ചയ്ക്ക് വത്തിക്കാനിൽ മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ ഉദ്ബോധിപ്പിച്ചതിന്റെയും ജൂൺ 30 ചൊവ്വാഴ്ച കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിന്റെ പ്രതിനിധി സംഘത്തിന് കൂടിക്കാഴ്ച അനുവദിച്ചതിന്റെയും പശ്ചാത്തലത്തിലാണ് ജൂൺ 30 ഇത്തരമൊരു സന്ദേശം സാമൂഹ്യമാധ്യമമായ എക്സിലൂടെ പരിശുദ്ധപിതാവ് പങ്കുവച്ചത്. എല്ലാ മനുഷ്യരുടെയും പ്രത്യേകിച്ച് ദുർബലരുടെയും ദരിദ്രരുടെയും ജീവിതാന്തസ്സുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമനുസരിച്ചായിരിക്കും നമ്മുടെ വർത്തമാന ഭാവികാലങ്ങൾ നിർണയിക്കപ്പെടുകയെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രൈസ്തവർക്കിടയിലുണ്ടാകേണ്ട അനുരഞ്ജനത്തിന്റെയും സഹകരണത്തിന്റെയും ആവശ്യത്തെക്കുറിച്ച് എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിൽ നിന്നെത്തിയ സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പാപ്പ പ്രത്യേകം പരാമർശിച്ചിരുന്നു. തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരുടെ തിരുനാളുകളോടനുബന്ധിച്ച് കത്തോലിക്കാ സഭയും എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റും നടത്തിവരുന്ന പതിവ് സന്ദർശനങ്ങളുടെ ഭാഗമായി ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ പാത്രിയാർക്കേറ്റിന്റെ ഒരു 3-അംഗ പ്രതിനിധി സംഘം വത്തിക്കാനിൽ വിവിധ കൂടിക്കാഴ്ചകൾ നടത്തിയതായി ജൂലൈ 1-ാം തീയതി പുറത്തുവിട്ട ഒരു കുറിപ്പിലൂടെ ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അറിയിച്ചു. എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിന്റെ പ്രതിനിധികളായി ഇത്തവണയെത്തിയത് പാത്രിയാർക്കേറ്റിലെ കത്തോലിക്കാ സഭയുമായുള്ള ബന്ധത്തിനായുള്ള സിനഡൽ കമ്മീഷൻ പ്രസിഡന്റ് മിത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് എമ്മാനുവേൽ അദമാക്കീസ്, ഫാദർ എത്തിയോസ്, പാത്രിയാർക്കൽ ഡീക്കൻ അന്തോലിയോസ് എന്നിവരാണ്. ജൂൺ 29 ലിയോ 14-ാമൻ പാപ്പ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അർപ്പിച്ച വിശുദ്ധബലിയിൽ സന്നിഹിതരായിരുന്ന ഈ സംഘത്തിന് ജൂൺ 30 ചൊവ്വാഴ്ച പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നു. സഭയിൽ വീണ്ടുമൊരു ഭിന്നിപ്പിനു കാരണമായി 10-ാം പിയൂസിന്റെ പേരിലുള്ള പാരമ്പര്യവാദികളായ കത്തോലിക്കാ പുരോഹിതരുടെ അന്താരാഷ്ട്ര സമൂഹം പരിശുദ്ധപിതാവിന്റെ അനുമതി കൂടാതെയും മുന്നറിയിപ്പുകൾ അവഗണിച്ചും 4 പേരെ മെത്രാന്മാരായി വാഴിച്ചു. ബിഷപ്പ് ദെ ഗലറേത്തയുടെ മുഖ്യകാർമികത്വത്തിൽ നടന്ന മെത്രാഭിഷേക ചടങ്ങിൽ ബിഷപ്പ് ഫെല്ല സഹകാർമികത്വം വഹിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അറിയിക്കപ്പെട്ടിരുന്ന ഈ ചടങ്ങുകളുമായി മുന്നോട്ടു പോകരുതെന്നും അനുമതിയില്ലാതെ മെത്രാഭിഷേകം നടത്തരുതെന്നും ഇത് കർത്താവിന്റെ തിരുസഭയിൽ വിള്ളലുണ്ടാക്കുന്ന പ്രവൃത്തിയാണെന്നും ലിയോ 14-ാമൻ പാപ്പയും വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവേൽ ഫെർണാണ്ടസും പലവരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാനോനിക നിയമമനുസരിച്ച് പാപ്പായുടെ അനുമതിയില്ലാതെ മിത്രാഭിഷേകം നടത്തുന്നത് സഭയിൽ നിന്നുള്ള സ്വയം പുറത്താകലിന് കാരണമാകും. വെനിസ്വേലയിൽ ദുരിതമനുഭവിക്കുന്ന ജനത്തിന് കൈത്താങ്ങായി 47 ടൺ മാനവിക സഹായമെത്തിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ നിധി യൂണിസെഫ്. ജൂൺ 24 ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിയോടെ രാജ്യത്തിന്റെ വടക്കുഭാഗത്തുണ്ടായ വലിയ 2 ഭൂകമ്പങ്ങൾ മൂലം 100,000+ ആളുകൾ മരണമടയുകയും 1,000+ആളുകൾക്ക് പരിക്കേൽക്കുകയും 10,000+ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സഹായമെത്തിക്കാൻ യുണിസെഫ് നടപടികൾ സ്വീകരിച്ചത്. ഭൂകമ്പമുണ്ടായ പ്രധാന കേന്ദ്രമായ ഗ്വൈര സംസ്ഥാനത്തുൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലായി ഏകദേശം 700,000+ കുട്ടികൾക്ക് മാനവിക സഹായം ആവശ്യമാണെന്നാണ് കണക്കാക്കുന്നത്. സാന്തജീദിയോ സംഘടന, ഇറ്റലിയിലെ മെത്രാൻ സമിതി, ഇറ്റലിയുടെ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ സൊമാലിയ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 27 അഭയാർത്ഥികളെ ഇറ്റലിയിലേക്കെത്തിച്ചു. അദീസബേബയിൽ നിന്ന് ജൂലൈ 1 ബുധനാഴ്ച രാവിലെ റോമിലെ ഫിമിച്ചിനയിലുള്ള ലിയോണാർഡോ ദാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിലെത്തിച്ച ഇവർക്ക് ഇറ്റലിയിലെ വിവിധ പ്രവേശ്യകളിലായി അഭയമേകുമെന്ന് സംഘടന വിശദീകരിച്ചു. എത്യോപ്യയിലുള്ള വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞുവരവെയാണ് പ്രായപൂർത്തിയാകാത്ത 12 പേരുൾപ്പെടെയുള്ള ഈ സംഘത്തെ മാനവിക ഇടനാഴികൾ വഴി ഇറ്റലിയിലേക്കെത്തിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ബുധനാഴ്ചകളിൽ വത്തിക്കാനിൽ അനുവദിച്ചിരുന്ന പൊതുകൂടിക്കാഴ്ചാ സമ്മേളനങ്ങൾ വേനലവധി മൂലം ജൂലൈ മാസത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഓഗസ്റ്റ് 5 പാപ്പ അടുത്ത പൊതുകൂടിക്കാഴ്ച അനുവദിക്കുക.
3: പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.
4: ഇനി സാമൂഹ്യ നീതിയെ അധികരിച്ചുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. നമ്മെ വിട്ടുപോയ ഫ്രാൻസിസ് പാപ്പ സാമൂഹ്യ നീതിയെക്കുറിച്ച് പങ്കുവച്ചിട്ടുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. സാമൂഹ്യ നീതിയുടെ അഭാവം സമൂഹത്തിലും ലോകമെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങളിൽ തുടങ്ങി സായുധ സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ വരെയുള്ള ദുരന്തങ്ങളിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന അപകടം ഉണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യോചിതമല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിയിടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന വ്യാവസായിക തൊഴിലാളികളുടെ മോശം അവസ്ഥകളെ മറികടക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സാമൂഹ്യ നീതി എന്ന പദം 19 കത്തോലിക്ക തത്വചിന്തകരും ദൈവശാസ്ത്രജ്ഞരും ആദ്യമായി പ്രയോഗിച്ചത് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. ആ കാലഘട്ടാനന്തരം ലോകം വലിയ തോതിൽ മാറിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യ നീതി വിശിഷ്യ തൊഴിലിടങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഏതൊരു യത്നത്തെയും പിന്തുണയ്ക്കാൻ പരിശുദ്ധ സിംഹാസനം കൈവശമുള്ള വിഭവങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ലഭ്യമാക്കിക്കൊണ്ടും സർവോപരി സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ പങ്കുവച്ചുകൊണ്ടും പ്രതിജ്ഞാബദ്ധമാണെന്ന വസ്തുതയും പാപ്പ എടുത്തു പറയുന്നു. നിരവധി സംഘർഷങ്ങളാലും ചാഞ്ചല്യങ്ങളാലും നിറഞ്ഞ നിലവിലെ ഭൗമ രാഷ്ട്രതന്ത്രപരങ്ങളായ സാഹചര്യം പരിഗണിക്കുമ്പോൾ സാമൂഹിക നീതിക്കായുള്ള ആഗോള സഖ്യത്തിന് സമാധാനം സംവർദ്ധകമാക്കുന്നതിന് സംഭാവന നൽകാൻ കഴിയും. കാരണം നീതിയോടുള്ള പ്രതിബദ്ധത ആധുനിക ലോകത്തിന്റെ സമാധാനത്തോടുള്ള പ്രതിബദ്ധതയുമായി ഉറ്റ ബന്ധമുള്ളതായിരിക്കണമെന്ന് തീർച്ചയായും സഭയുടെ പ്രബോധനങ്ങളെ കോർത്തിണക്കുന്ന പൊതുവായ തന്തു സ്ഥിരീകരിക്കുന്നു. സത്യാധിഷ്ഠിതമായ നീതിയിൽ കെട്ടിപ്പടുക്കപ്പെട്ടതും സ്നേഹത്താൽ പോഷിതവും സജീവമാക്കപ്പെട്ടതും സ്വാതന്ത്ര്യത്തിൽ പ്രാവർത്തികമാക്കപ്പെട്ടതുമായ ശാന്തിക്കായി വിശുദ്ധ യോഹന്നാൻ 23 പാപ്പ അഭ്യർത്ഥിച്ച പാച്ചമിൻ തേറിസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീക്ഷണങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ സവിശേഷ പ്രസക്തി കൈവരിക്കുന്നു. ദൗർഭാഗ്യവശാൽ എല്ലാവർക്കും സാമൂഹ്യ നീതി ഉറപ്പേകുന്ന സമാധാനം എന്ന ഈ ദർശനം അടിക്കടി സാമ്പത്തിക താൽപര്യങ്ങളുടെയോ വിവേചനരഹിതമായ ചൂഷണത്തിന്റെയോ പിടിയിലമരുന്ന ദുർബലരും നിസ്സഹായരുമായ ദശലക്ഷങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഭാവനാ സൃഷ്ടിയായി അവശേഷിക്കുന്നുവെന്ന് തോന്നുന്നു. തൊഴിൽരഹിതരും വേണ്ടത്ര തൊഴിലില്ലാത്തവരും പട്ടിണി അനുഭവിക്കുന്നവരും അവിദഗ്ധ തൊഴിലാളികളും ദിവസവേതനക്കാരും സാധാരണ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായ തൊഴിലാളികളും അപകടകരവും മോശവും തരം താഴ്ന്നതുമെന്ന് പൊതുവെ കരുതപ്പെടുന്നതായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായ അസംഖ്യം ആളുകളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഈ പട്ടിക നീളാം. മോശം സാഹചര്യങ്ങളിലുള്ള ഈ ആളുകൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുകയും അവരുടെ മാനവാന്തസ് നിരന്തരം ചവിട്ടിമെതിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ പ്രത്യേക പ്രശ്നങ്ങൾക്കും തന്റെ പക്കൽ പരിഹാരമില്ലെന്ന് സഭയ്ക്ക് ഭരണകൂടങ്ങളുമായും സമൂഹങ്ങളുമായുമുള്ള സംഭാഷണത്തിൽ നിന്ന് നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമാധാനത്തിന്റെ സുവിശേഷം ഘോഷിക്കുന്നത് തുടരാനും ഈ മഹത്തായ സാർവത്രിക നന്മ, സാമൂഹ്യ നീതിയാൽ പോഷിതമായ സമാധാനമെന്ന ദാനം സംരക്ഷിക്കുന്നതിന് സകല ദേശീയ അന്തർദേശീയ അധികാരികളുമായി സഹകരിക്കാനും അവൾ പ്രതിജ്ഞാബദ്ധയാണ്. സ്വാർത്ഥതയും വലിച്ചെറിയൽ സംസ്കാരവും ആധിപത്യം പുലർത്തുന്ന ഒരു ജീവിത രീതിയിൽ അന്തർലീനമായിരിക്കുന്ന അപകട സാധ്യതകളിലേക്കും അനന്തരഫലങ്ങളിലേക്കും ഏതാനും വർഷങ്ങൾക്കു മുമ്പ് ലോകജനജീവിതത്തെ സ്തംഭനാവസ്ഥയിലാക്കിയ COVID-19 മഹാമാരി വെളിച്ചം വീശിയത് അനുസ്മരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ആ പകർച്ചവ്യാധി നമ്മുടെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് വെച്ചു. ഒന്നുകിൽ നമ്മൾ ഇതുവരെ പിന്തുടർന്ന പാതയിൽ തുടരുക, അല്ലെങ്കിൽ ഒരു പുതിയ പാതയിൽ മുന്നേറുക. അതുകൊണ്ട് തൊഴിൽ വിപണിയിൽ പാർശ്വവത്കരിക്കപ്പെട്ടവർ സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള ഏതൊരു രാഷ്ട്രീയ ചർച്ചകളിലും എപ്പോഴും നമ്മുടെ ഹൃദയ മനസ്സുകളിൽ മുൻനിരയിൽ ആയിരിക്കണം. അത് നിർണായകമാണ്. അവരുടെ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തണം. അതിനേക്കാൾ പ്രധാനമാണ്, നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സുരക്ഷിതമായ സമാധാനം കൈവരിക്കാൻ നാം എടുക്കുന്ന ഏതൊരു തീരുമാനത്തിലും പൂർണ്ണവും സജീവവുമായ പങ്കാളികളായി അവരെ ഉൾപ്പെടുത്തുക എന്നത്. പ്രായോഗികമായി സാമൂഹ്യ നീതിക്കായുള്ള അന്വേഷണം ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾക്കെതിരായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്നു. അതായത് അസമത്വത്തിനും തൊഴിൽ, ഭൂമി, പാർപ്പിടം എന്നിവയുടെ അഭാവത്തിനുമെതിരെ പോരാടുക. സാമൂഹികവും തൊഴിൽപരവുമായ അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്കെതിരെ അപരന്റെ ഔന്നത്യം കവർന്നെടുക്കുന്നതിലേക്ക് നയിക്കുന്ന സംസ്കാരത്തിനെതിരെ പോരാടുക. ഈ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് സാമ്പത്തികവും സാമൂഹികവുമായ സൂചകങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ഒരു ലഘൂകൃത സങ്കല്പത്തിന് നാം വശം വതരാകാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറിച്ച് അത് മാനവാന്തസ്, ഐക്യദാർഢ്യം, കീഴ്ഘടകങ്ങൾക്ക് നിർണയനാവകാശം നൽകൽ എന്നീ ത്രിതല മൂലക്കല്ലുകളിന്മേൽ ആയിരിക്കണം നിലകൊള്ളേണ്ടത്. വിശുദ്ധ രണ്ടാം ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സഭയുടെ എല്ലാ സാമൂഹിക സിദ്ധാന്തങ്ങളുടെയും മാർഗനിർദ്ദേശ തത്വം മനുഷ്യവ്യക്തിയെയും അവന്റെ അദ്വിതീയ മൂല്യത്തെയും കുറിച്ചുള്ള ശരിയായ വീക്ഷണമാണ്. ദൈവം സ്വന്തം ഛായയും സാദൃശ്യവും മനുഷ്യനിൽ പതിച്ചു. അവന് സമാനതകളില്ലാത്ത ഒരു മഹത്വം പ്രദാനം ചെയ്തു. ഫലത്തിൽ മനുഷ്യൻ സ്വന്തം പ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്ന അവകാശങ്ങൾക്കപ്പുറം അവൻ ചെയ്യുന്ന ഏതൊരു ജോലിക്കും അവകാശങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അവ പ്രവഹിക്കുന്നത് ഒരു വ്യക്തിയെന്ന നിലയിൽ അവനുള്ള സത്താപരമായ അന്തസ്സിൽ നിന്നാണ്. ഈ മൗലിക മൂലക്കല്ല് എല്ലാ വ്യക്തികളുടെയും ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങളുടെയും ക്ഷേമത്തിൻ്റെയും സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്നു. ഗർഭം ധരിക്കപ്പെടുന്ന നിമിഷം മുതൽ സ്വാഭാവിക മരണം വരെ ഓരോ വ്യക്തിയുടെയും അന്തർലീനമായ അന്തസ്സിനെ വ്യക്തികളും സമൂഹങ്ങളും ആദരിക്കണമെന്നും സകലരുടെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിക്കണമെന്നും ഇത് ആവശ്യപ്പെടുന്നു. സാമൂഹ്യ നീതിയിൽ അന്തർലീനമായിരിക്കുന്ന രണ്ടാമത്തെ ഘടകം ഐക്യദാർഢ്യമാണ്. അതാണ് എല്ലാ മനുഷ്യരുടെയും പരസ്പര ബന്ധവും പരസ്പരാശ്രിതത്വവും ഊന്നിപ്പറയുന്ന തത്വം. ആധികാരിക ബന്ധങ്ങൾക്കുള്ള ഘടനയാണിത്. പരസ്പരം ഉത്തരവാദിത്വ ബോധവും കരുതലും പുലർത്താൻ ഇതാവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദുർബലർ അല്ലെങ്കിൽ അനീതി അനുഭവിക്കുന്നവർ എന്നിവരുടെ കാര്യത്തിൽ തങ്ങളുടെ ക്ഷേമം മറ്റുള്ളവരുടെ ക്ഷേമവുമായി ഇഴചേർന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും എല്ലാവർക്കും വേണ്ടി നീതിയും സമത്വവും മനുഷ്യാവകാശങ്ങളും പരിപോഷിപ്പിക്കുന്നതിലൂടെ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കാനും വ്യക്തികളെയും സമൂഹങ്ങളെയും ഐക്യദാർഢ്യം ആഹ്വാനം ചെയ്യുന്നു. വിവേചനം, ദാരിദ്ര്യം, അക്രമം അല്ലെങ്കിൽ അനീതി എന്നിവ നേരിടുന്നവർക്കൊപ്പം സജീവമായി നിൽക്കുകയും അവർക്കായി വാദിക്കുകയും ചെയ്യുകയെന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്നു. ത്രിതല മൂലക്കല്ലുകളിൽ അവസാനത്തേത് കീഴ്ഘടകങ്ങൾക്ക് നിർണയനാവകാശം നൽകലാണ്. ഇത് അധികാരവും തീരുമാനമെടുക്കാനുള്ള അവകാശവും സമുചിതം വീതിച്ചു നൽകുന്നതിലേക്ക് നയിക്കുന്ന തത്വമാണ്. ഇത് തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ പരിപോഷിപ്പിക്കുന്നു. അതേസമയം ആവശ്യമായി വരുന്ന പക്ഷം ഉന്നത സ്ഥാപനങ്ങളും അധികാരികളും പിന്തുണയും സഹായവും പ്രദാനം ചെയ്യുന്നു. ഇത് അധികാര കേന്ദ്രീകരണം തടയാൻ ശ്രമിക്കുകയും സ്വന്തം ഭാഗധേയം നിർണയിക്കുന്നതിൽ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ശാക്തീകരണത്തിനും പങ്കാളിത്തത്തിനും പിന്തുണയേകുകയും ചെയ്യുന്നു. മാനവാന്തസ്, ഐക്യദാർഢ്യം, കീഴ്ഘടകങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ എന്നീ മൂന്ന് തത്വങ്ങളും സംയോജിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പൊതുനന്മ ആധിപത്യം പുലർത്തുന്നതും നീതിയും അനുകമ്പയും പുലരുന്നതും എല്ലാവർക്കും വേണ്ടി സാമൂഹ്യനീതി തഴച്ചു വളരുന്നതുമാക്കി ലോകത്തെ മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന നാമം സ്വീകരിച്ചത് സാമൂഹ്യനീതിക്കായുള്ള സഭയുടെ പ്രതിബദ്ധതയ്ക്ക് സ്ഥിരീകരണം നൽകുന്നതാണ്. കത്തോലിക്ക സഭയുടെ സാമൂഹ്യനീതി ബോധം റേരും നോവാരും എന്ന ചാക്രിക ലേഖനത്തിലൂടെ ലോകത്തിനു മുന്നിൽ സുവ്യക്തം അവതരിപ്പിച്ചത് ലിയോ 13-ാമൻ പാപ്പയാണ്. സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള തന്റെ അവബോധം ലിയോ 14-ാമൻ പാപ്പ ഭക്ഷ്യകൃഷി സംഘടനയ്ക്ക് ജൂൺ 30-ന് തിങ്കളാഴ്ച നൽകിയ സന്ദേശത്തിൽ പ്രസ്പഷ്ടമാക്കിയിട്ടുണ്ട്. നരകുലത്തിന് മുഴുവൻ ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ഭൂമിക്ക് കഴിയുമെന്നിരിക്കെ ഇപ്പോഴും അനേകം നാടുകളിൽ പട്ടിണിയും പോഷണവൈകല്യവും വ്യാപകമാണെന്നത് ഖേദകരവും ലജ്ജാകരവുമാണെന്ന് പാപ്പ സന്ദേശത്തിൽ പറയുന്നു. സാധാരണ പൌരന്മാർ ദാരിദ്ര്യത്താൽ തളരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അഴിമതിയും ശിക്ഷാഭീതിയില്ലായ്മയും മൂലം തടിച്ചു കൊഴുക്കുകയാണെന്നും പാപ്പ കുറ്റപ്പെടുത്തുന്നു. പട്ടിണിയെ പരാജയപ്പെടുത്തുന്നതിനുള്ള താക്കോൽ അത്യാർത്ഥിയോടെ എല്ലാം ശേഖരിച്ചു കൂട്ടുന്നതിനേക്കാൾ പങ്കിടുന്നതിലാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പാപ്പായുടെ ഈ വാക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് സാമൂഹ്യ അനീതിക്കെതിരെ പോരാടുകയും സാമൂഹ്യ നീതി വാഴുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യാനുള്ള പാപ്പായുടെ പ്രതിബദ്ധതയാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹ്യനീതിയെ അധികരിച്ചുള്ള ചില ചിന്തകൾ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. ആധുനിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ ഒരുമിച്ച് അഭിമുഖീകരിക്കാനുള്ള ക്രൈസ്തവരുടെ വിളി സുവിശേഷാത്മകമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. പത്രോസ് പൗലോസ് ലിഹന്മാരുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് സഭയിലെ ഐക്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജൂൺ 29 തീയതി ഉച്ചയ്ക്ക് വത്തിക്കാനിൽ മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ ഉദ്ബോധിപ്പിച്ചതിന്റെയും ജൂൺ 30 ചൊവ്വാഴ്ച കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിന്റെ പ്രതിനിധി സംഘത്തിന് കൂടിക്കാഴ്ച അനുവദിച്ചതിന്റെയും പശ്ചാത്തലത്തിലാണ് ജൂൺ 30 ഇത്തരമൊരു സന്ദേശം സാമൂഹ്യമാധ്യമമായ എക്സിലൂടെ പരിശുദ്ധപിതാവ് പങ്കുവച്ചത്. എല്ലാ മനുഷ്യരുടെയും, പ്രത്യേകിച്ച് ദുർബലരുടെയും ദരിദ്രരുടെയും ജീവിതാന്തസ്സുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമനുസരിച്ചായിരിക്കും നമ്മുടെ വർത്തമാന ഭാവികാലങ്ങൾ നിർണയിക്കപ്പെടുകയെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രൈസ്തവർക്കിടയിലുണ്ടാകേണ്ട അനുരഞ്ജനത്തിന്റെയും സഹകരണത്തിന്റെയും ആവശ്യത്തെക്കുറിച്ച് എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിൽ നിന്നെത്തിയ സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പാപ്പ പ്രത്യേകം പരാമർശിച്ചിരുന്നു. തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരുടെ തിരുനാളുകളോടനുബന്ധിച്ച് കത്തോലിക്കാ സഭയും എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റും നടത്തിവരുന്ന പതിവ് സന്ദർശനങ്ങളുടെ ഭാഗമായി ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ പാത്രിയാർക്കേറ്റിന്റെ ഒരു 3-അംഗ പ്രതിനിധി സംഘം വത്തിക്കാനിൽ വിവിധ കൂടിക്കാഴ്ചകൾ നടത്തിയതായി ജൂലൈ 1 തീയതി പുറത്തുവിട്ട ഒരു കുറിപ്പിലൂടെ ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അറിയിച്ചു. എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിന്റെ

0: പ്രതിനിധികളായി ഇത്തവണ എത്തിയത് പാത്രിയാർക്കേറ്റിലെ കത്തോലിക്കാ സഭയുമായുള്ള ബന്ധത്തിനായുള്ള സിനഡൽ കമ്മീഷൻ പ്രസിഡന്റ് മിത്രാപ്പോലിത്ത ആർച്ച് ബിഷപ്പ് എമ്മാനുവേൽ അദമാക്കീസ് ഫാദർ എത്തിയോസ് പാത്രിയാർക്കൽ ഡീക്കൻ അന്തോലിയോസ് എന്നിവരാണ്. ജൂൺ 29 ലിയോ 14 പാപ്പ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അർപ്പിച്ച വിശുദ്ധബലിയിൽ സന്നിഹിതരായിരുന്ന ഈ സംഘത്തിന് ജൂൺ 30 ചൊവ്വാഴ്ച പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നു. സഭയിൽ വീണ്ടുമൊരു ഭിന്നിപ്പിനു കാരണമായി പത്താം പിയൂസിന്റെ പേരിലുള്ള പാരമ്പര്യവാദികളായ കത്തോലിക്ക പുരോഹിതരുടെ അന്താരാഷ്ട്ര സമൂഹം പരിശുദ്ധപിതാവിന്റെ അനുമതി കൂടാതെയും മുന്നറിയിപ്പുകൾ അവഗണിച്ചും നാലുപേരെ മെത്രാന്മാരായി വാഴിച്ചു. ബിഷപ്പ് ദെ ഗലറേത്തയുടെ മുഖ്യകാർമികത്വത്തിൽ നടന്ന മെത്രാഭിഷേക ചടങ്ങിൽ ബിഷപ്പ് ഫെല്ല സഹകാർമികത്വം വഹിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അറിയിക്കപ്പെട്ടിരുന്ന ഈ ചടങ്ങുകളുമായി മുന്നോട്ടു പോകരുതെന്നും അനുമതിയില്ലാതെ മെത്രാഭിഷേകം നടത്തരുതെന്നും ഇത് കർത്താവിന്റെ തിരുസഭയിൽ വിള്ളലുണ്ടാക്കുന്ന പ്രവൃത്തിയാണെന്നും ലിയോ 14 പാപ്പയും വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവേൽ ഫെർണാണ്ടസും പലവരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാനോനിക നിയമമനുസരിച്ച് പാപ്പായുടെ അനുമതിയില്ലാതെ മിത്രാഭിഷേകം നടത്തുന്നത് സഭയിൽ നിന്നുള്ള സ്വയം പുറത്താകലിന് കാരണമാകും. വെനിസ്വേലയിൽ ദുരിതമനുഭവിക്കുന്ന ജനത്തിന് കൈത്താങ്ങായി 47 ടൺ മാനവിക സഹായമെത്തിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ നിധി യൂണിസെഫ്. ജൂൺ 24 ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിയോടെ രാജ്യത്തിന്റെ വടക്കുഭാഗത്തുണ്ടായ വലിയ 2 ഭൂകമ്പങ്ങൾ മൂലം 100,000 ആളുകൾ മരണമടയുകയും 1,000,000 ആളുകൾക്ക് പരിക്കേൽക്കുകയും 10,000,000 ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സഹായമെത്തിക്കാൻ യുണിസെഫ് നടപടികൾ സ്വീകരിച്ചത്. ഭൂകമ്പമുണ്ടായ പ്രധാന കേന്ദ്രമായ ഗ്വൈര സംസ്ഥാനത്തുൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലായി ഏകദേശം 700,000 കുട്ടികൾക്ക് മാനവിക സഹായം ആവശ്യമാണെന്നാണ് കണക്കാക്കുന്നത്. സാന്തജീദിയോ സംഘടന, ഇറ്റലിയിലെ മെത്രാൻ സമിതി, ഇറ്റലിയുടെ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ സൊമാലിയ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 27 അഭയാർത്ഥികളെ ഇറ്റലിയിലേക്കെത്തിച്ചു. അദീസബേബയിൽ നിന്ന് ജൂലൈ 1 ബുധനാഴ്ച രാവിലെ റോമിലെ ഫിമിച്ചിനോയിലുള്ള ലിയോണാർഡോ ദാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിലെത്തിച്ച ഇവർക്ക് ഇറ്റലിയിലെ വിവിധ പ്രവിശ്യകളിലായി അഭയമേകുമെന്ന് സംഘടന വിശദീകരിച്ചു. എത്യോപ്യയിലുള്ള വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞുവരവെയാണ് പ്രായപൂർത്തിയാകാത്ത 12 പേരുൾപ്പെടെയുള്ള ഈ സംഘത്തെ മാനവിക ഇടനാഴികൾ വഴി ഇറ്റലിയിലേക്കെത്തിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. പരിശുദ്ധപിതാവ് ലിയോ 14 പാപ്പ ബുധനാഴ്ചകളിൽ വത്തിക്കാനിൽ അനുവദിച്ചിരുന്ന പൊതുകൂടിക്കാഴ്ചാ സമ്മേളനങ്ങൾ വേനലവധി മൂലം ജൂലൈ മാസത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഓഗസ്റ്റ് 5 പാപ്പ അടുത്ത പൊതുകൂടിക്കാഴ്ച അനുവദിക്കുക.
1: പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.
2: ഇനി സാമൂഹ്യ നീതിയെ അധികരിച്ചുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. നമ്മെ വിട്ടുപോയ ഫ്രാൻസിസ് പാപ്പ സാമൂഹ്യ നീതിയെക്കുറിച്ച് പങ്കുവച്ചിട്ടുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. സാമൂഹ്യ നീതിയുടെ അഭാവം സമൂഹത്തിലും ലോകമെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങളിൽ തുടങ്ങി സായുധ സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ വരെയുള്ള ദുരന്തങ്ങളിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന അപകടം ഉണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യോചിതമല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിയിടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന വ്യാവസായിക തൊഴിലാളികളുടെ മോശം അവസ്ഥകളെ മറികടക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സാമൂഹ്യനീതി എന്ന പദം 19 നൂറ്റാണ്ടിൽ കത്തോലിക്ക തത്വചിന്തകരും ദൈവശാസ്ത്രജ്ഞരും ആദ്യമായി പ്രയോഗിച്ചത് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. ആ കാലഘട്ടാനന്തരം ലോകം വലിയ തോതിൽ മാറിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യനീതി, വിശിഷ്യ, തൊഴിലിടങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഏതൊരു യത്നത്തെയും പിന്തുണയ്ക്കാൻ പരിശുദ്ധ സിംഹാസനം കൈവശമുള്ള വിഭവങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ലഭ്യമാക്കിക്കൊണ്ടും സർവോപരി സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ പങ്കുവച്ചുകൊണ്ടും പ്രതിജ്ഞാബദ്ധമാണെന്ന വസ്തുതയും പാപ്പ എടുത്തു പറയുന്നു. നിരവധി സംഘർഷങ്ങളാലും ചാഞ്ചല്യങ്ങളാലും നിറഞ്ഞ നിലവിലെ ഭൗമ രാഷ്ട്രതന്ത്രപരങ്ങളായ സാഹചര്യം പരിഗണിക്കുമ്പോൾ സാമൂഹിക നീതിക്കായുള്ള ആഗോള സഖ്യത്തിന് സമാധാനം സംവർദ്ധകമാക്കുന്നതിന് സംഭാവന നൽകാൻ കഴിയും. കാരണം നീതിയോടുള്ള പ്രതിബദ്ധത ആധുനിക ലോകത്തിന്റെ സമാധാനത്തോടുള്ള പ്രതിബദ്ധതയുമായി ഉറ്റ ബന്ധമുള്ളതായിരിക്കണമെന്ന് തീർച്ചയായും സഭയുടെ പ്രബോധനങ്ങളെ കോർത്തിണക്കുന്ന പൊതുവായ തന്തു സ്ഥിരീകരിക്കുന്നു. സത്യാധിഷ്ഠിതമായ നീതിയിൽ കെട്ടിപ്പടുക്കപ്പെട്ടതും സ്നേഹത്താൽ പോഷിതവും സജീവമാക്കപ്പെട്ടതും സ്വാതന്ത്ര്യത്തിൽ പ്രാവർത്തികമാക്കപ്പെട്ടതുമായ ശാന്തിക്കായി വിശുദ്ധ യോഹന്നാൻ 23-ാമൻ പാപ്പ അഭ്യർത്ഥിച്ച പാച്ചമിൻ തേറിസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീക്ഷണങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ സവിശേഷ പ്രസക്തി കൈവരിക്കുന്നു. ദൗർഭാഗ്യവശാൽ എല്ലാവർക്കും സാമൂഹ്യനീതി ഉറപ്പേകുന്ന സമാധാനം എന്ന ഈ ദർശനം അടിക്കടി സാമ്പത്തിക താൽപര്യങ്ങളുടെയോ വിവേചനരഹിതമായ ചൂഷണത്തിന്റെയോ പിടിയിലമരുന്ന ദുർബലരും നിസ്സഹായരുമായ ദശലക്ഷങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഭാവനാ സൃഷ്ടിയായി അവശേഷിക്കുന്നുവെന്ന് തോന്നുന്നു. തൊഴിൽരഹിതരും വേണ്ടത്ര തൊഴിലില്ലാത്തവരും പട്ടിണി അനുഭവിക്കുന്നവരും അവിദഗ്ധ തൊഴിലാളികളും ദിവസവേതനക്കാരും സാധാരണ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായ തൊഴിലാളികളും അപകടകരവും മോശവും തരം താഴ്ന്നതുമെന്ന് പൊതുവെ കരുതപ്പെടുന്നതായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായ അസംഖ്യം ആളുകളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഈ പട്ടിക നീളാം. മോശം സാഹചര്യങ്ങളിലുള്ള ഈ ആളുകൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുകയും അവരുടെ മാനവാന്തസ് നിരന്തരം ചവിട്ടിമെതിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ പ്രത്യേക പ്രശ്നങ്ങൾക്കും തന്റെ പക്കൽ പരിഹാരമില്ലെന്ന് സഭയ്ക്ക് ഭരണകൂടങ്ങളുമായും സമൂഹങ്ങളുമായുമുള്ള സംഭാഷണത്തിൽ നിന്ന് നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമാധാനത്തിന്റെ സുവിശേഷം ഘോഷിക്കുന്നത് തുടരാനും ഈ മഹത്തായ സാർവത്രിക നന്മ, സാമൂഹ്യനീതിയാൽ പോഷിതമായ സമാധാനമെന്ന ദാനം സംരക്ഷിക്കുന്നതിന് സകല ദേശീയ അന്തർദേശീയ അധികാരികളുമായി സഹകരിക്കാനും അവൾ പ്രതിജ്ഞാബദ്ധയാണ്. സ്വാർത്ഥതയും വലിച്ചെറിയൽ സംസ്കാരവും ആധിപത്യം പുലർത്തുന്ന ഒരു ജീവിത രീതിയിൽ അന്തർലീനമായിരിക്കുന്ന അപകട സാധ്യതകളിലേക്കും അനന്തരഫലങ്ങളിലേക്കും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകജനജീവിതത്തെ സ്തംഭനാവസ്ഥയിലാക്കിയ കോവിഡ് 19 മഹാമാരി വെളിച്ചം വീശിയതനുസ്മരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ആ പകർച്ചവ്യാധി നമ്മുടെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് വെച്ചു. ഒന്നുകിൽ നമ്മൾ ഇതുവരെ പിന്തുടർന്ന പാതയിൽ തുടരുക, അല്ലെങ്കിൽ ഒരു പുതിയ പാതയിൽ മുന്നേറുക. അതുകൊണ്ട് തൊഴിൽ വിപണിയിൽ പാർശ്വവത്കരിക്കപ്പെട്ടവർ സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള ഏതൊരു രാഷ്ട്രീയ ചർച്ചകളിലും എപ്പോഴും നമ്മുടെ ഹൃദയ മനസ്സുകളിൽ മുൻനിരയിൽ ആയിരിക്കണം. അത് നിർണായകമാണ്. അവരുടെ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തണം. അതിനേക്കാൾ പ്രധാനമാണ്, നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സുരക്ഷിതമായ സമാധാനം കൈവരിക്കാൻ നാം എടുക്കുന്ന ഏതൊരു തീരുമാനത്തിലും പൂർണ്ണവും സജീവവുമായ പങ്കാളികളായി അവരെ ഉൾപ്പെടുത്തുക എന്നത്. പ്രായോഗികമായി സാമൂഹ്യനീതിക്കായുള്ള അന്വേഷണം ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾക്കെതിരായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്നു. അതായത് അസമത്വത്തിനും തൊഴിൽ, ഭൂമി, പാർപ്പിടം എന്നിവയുടെ അഭാവത്തിനുമെതിരെ പോരാടുക. സാമൂഹികവും തൊഴിൽപരവുമായ അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്കെതിരെ അപരന്റെ ഔന്നത്യം കവർന്നെടുക്കുന്നതിലേക്ക് നയിക്കുന്ന സംസ്കാരത്തിനെതിരെ പോരാടുക. ഈ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് സാമ്പത്തികവും സാമൂഹികവുമായ സൂചകങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ഒരു ലഘൂകൃത സങ്കല്പത്തിന് നാം വശം വതരാകാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറിച്ച് അത് മാനവാന്തസ്, ഐക്യദാർഢ്യം, കീഴ്ഘടകങ്ങൾക്ക് നിർണയാനാവകാശം നൽകൽ എന്നീ ത്രിതല മൂലക്കല്ലുകളിന്മേൽ ആയിരിക്കണം നിലകൊള്ളേണ്ടത്. വിശുദ്ധ രണ്ടാം ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നതിങ്ങനെയാണ്: സഭയുടെ എല്ലാ സാമൂഹിക സിദ്ധാന്തങ്ങളുടെയും മാർഗനിർദ്ദേശ തത്വം മനുഷ്യവ്യക്തിയെയും അവന്റെ അദ്വിതീയ മൂല്യത്തെയും കുറിച്ചുള്ള ശരിയായ വീക്ഷണമാണ്. ദൈവം സ്വന്തം ഛായയും സാദൃശ്യവും മനുഷ്യനിൽ പതിച്ചു. അവന് സമാനതകളില്ലാത്ത ഒരു മഹത്വം പ്രദാനം ചെയ്തു. ഫലത്തിൽ മനുഷ്യൻ സ്വന്തം പ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്ന അവകാശങ്ങൾക്കപ്പുറം അവൻ ചെയ്യുന്ന ഏതൊരു ജോലിക്കും അവകാശങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അവ പ്രവഹിക്കുന്നത് ഒരു വ്യക്തിയെന്ന നിലയിൽ അവനുള്ള സത്താപരമായ അന്തസ്സിൽ നിന്നാണ്. ഈ മൗലിക മൂലക്കല്ല് എല്ലാ വ്യക്തികളുടെയും ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങളുടെയും ക്ഷേമത്തിൻ്റെയും സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്നു. ഗർഭം ധരിക്കപ്പെടുന്ന നിമിഷം മുതൽ സ്വാഭാവിക മരണം വരെ ഓരോ വ്യക്തിയുടെയും അന്തർലീനമായ അന്തസ്സിനെ വ്യക്തികളും സമൂഹങ്ങളും ആദരിക്കണമെന്നും സകലരുടെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിക്കണമെന്നും ഇത് ആവശ്യപ്പെടുന്നു. സാമൂഹ്യനീതിയിൽ അന്തർലീനമായിരിക്കുന്ന രണ്ടാമത്തെ ഘടകം ഐക്യദാർഢ്യമാണ്. അതാണ് എല്ലാ മനുഷ്യരുടെയും പരസ്പര ബന്ധവും പരസ്പരാശ്രിതത്വവും ഊന്നിപ്പറയുന്ന തത്വം. ആധികാരിക ബന്ധങ്ങൾക്കുള്ള ഘടനയാണിത്. പരസ്പരം ഉത്തരവാദിത്വ ബോധവും കരുതലും പുലർത്താൻ ഇതാവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദുർബലർ അല്ലെങ്കിൽ അനീതി അനുഭവിക്കുന്നവർ എന്നിവരുടെ കാര്യത്തിൽ. തങ്ങളുടെ ക്ഷേമം മറ്റുള്ളവരുടെ ക്ഷേമവുമായി ഇഴചേർന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും എല്ലാവർക്കും വേണ്ടി നീതിയും സമത്വവും മനുഷ്യാവകാശങ്ങളും പരിപോഷിപ്പിക്കുന്നതിലൂടെ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കാനും വ്യക്തികളെയും സമൂഹങ്ങളെയും ഐക്യദാർഢ്യം ആഹ്വാനം ചെയ്യുന്നു. വിവേചനം, ദാരിദ്ര്യം, അക്രമം അല്ലെങ്കിൽ അനീതി എന്നിവ നേരിടുന്നവർക്കൊപ്പം സജീവമായി നിൽക്കുകയും അവർക്കായി വാദിക്കുകയും ചെയ്യുകയെന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്നു. ത്രിതല മൂലക്കല്ലുകളിൽ അവസാനത്തേത് കീഴ്ഘടകങ്ങൾക്ക് നിർണയനാവകാശം നൽകലാണ്. ഇത് അധികാരവും തീരുമാനമെടുക്കാനുള്ള അവകാശവും സമുചിതം വീതിച്ചു നൽകുന്നതിലേക്ക് നയിക്കുന്ന തത്വമാണ്. ഇത് തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ പരിപോഷിപ്പിക്കുന്നു. അതേസമയം ആവശ്യമായി വരുന്ന പക്ഷം ഉന്നത സ്ഥാപനങ്ങളും അധികാരികളും പിന്തുണയും സഹായവും പ്രദാനം ചെയ്യുന്നു. ഇത് അധികാര കേന്ദ്രീകരണം തടയാൻ ശ്രമിക്കുകയും സ്വന്തം ഭാഗധേയം നിർണയിക്കുന്നതിൽ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ശാക്തീകരണത്തിനും പങ്കാളിത്തത്തിനും പിന്തുണയേകുകയും ചെയ്യുന്നു. മാനവാന്തസ്, ഐക്യദാർഢ്യം, കീഴ്ഘടകങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ എന്നീ മൂന്ന് തത്വങ്ങളും സംയോജിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പൊതുനന്മ ആധിപത്യം പുലർത്തുന്നതും നീതിയും അനുകമ്പയും പുലരുന്നതും എല്ലാവർക്കും വേണ്ടി സാമൂഹ്യനീതി തഴച്ചു വളരുന്നതുമാക്കി ലോകത്തെ മാറ്റാൻ നമുക്ക് സാധിക്കുകയും. പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന നാമം സ്വീകരിച്ചത് സാമൂഹ്യനീതിക്കായുള്ള സഭയുടെ പ്രതിബദ്ധതയ്ക്ക് സ്ഥിരീകരണം നൽകുന്നതാണ്. കത്തോലിക്ക സഭയുടെ സാമൂഹ്യനീതിബോധം റേരും നോവാരും എന്ന ചാക്രിക ലേഖനത്തിലൂടെ ലോകത്തിനു മുന്നിൽ സുവ്യക്തം അവതരിപ്പിച്ചത് ലിയോ 13-ാമൻ പാപ്പയാണ്. സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള തന്റെ അവബോധം ലിയോ 14-ാമൻ പാപ്പ ഭക്ഷ്യ